കു പനഭരി ഉൻ കൈ സ്പർശകോ കലിബലി അൽമൽ അൽമൽ മനഭരി യൂട്ടാ മാഞ്ചകോ കുല്ലലി അൽമൽ അൽമൽ മനഭരി യൂട്ടാ മാഞ്ചകോ കുല്ലലി ബൈശാല പ്രേമകോ പനഭരി ഉൻ കൈ സ്പർശകോ കലിബലി അൽമൽ അൽമൽ.